നിത്യം ജപ്പിയെ തേരെ നാം ജീ ബോലോ. നിത്യം ജപ്പിയെ തേരെ നാം ജീ ബോലോ. നിത്യം ജപ്പിയെ.

ശാന്തി നിലയം ഡ്യൂറിംഗ് ഹിസ് 76th ബർത്ത്ഡേ സെലിബ്രേഷൻസ് ബൈ കോട്ടിംഗ് ദ എക്സാമ്പിൾ ഓഫ് ദ ക്വീൻ കുന്തി ഫ്രം ദ മഹാഭാരത ഭഗവാൻ എക്സ്പ്ലെയിൻഡ് ഹൗ ദ ജോയ് ദാറ്റ് വി ഡിറൈവ് ഫ്രം ട്രബിൾസ് ഈസ് മോർ ലാസ്റ്റിംഗ് than what we gain from happiness. Hence, he advised us not to develop any aversion to difficulties. Instead, we must strive to cultivate equanimity. Thank you, and Sai Ram from the Radio Sai team.